0: എവിറ്റ് ജീവമാണ് സത്വൻ സദരദന ഗായന കർബിൻ സിടിയാവുദ സിടിന്നാവുദ മതു സിടിന്നാവുദ കമ ജീവമാണ് ദേവിയൻ മാർസേട സിയലു കൗരവേ വേവായി കേന
1: സോരേഷേ പാലുതു
0: എവിറ്റ് വെടി മഹല്ലോ 24 ദന തുന്നന സ്വർഗ്ഗേ സിയോൻ ഹി ഉമാർസേഗേ സിംഹാസനേ ഇദിരിയേ സിടി වැඩි මහල්ලන් 24 දෙනා ස්වකීය කිරුළු බිම දමා දෙවියන් වහන්සේ ඉදිරියේ වැඳ වැටෙමින් ඔබ සදා කාලෙන් සදා කාලයට ගෞරවේ ලබන්නට සුදුසු දෙවියන් වහන්සේ